0: ദാണ്
1: റേഡിയേഷൻ, ദ നമ്പർ 1 സ്റ്റേഷൻ ഫോർ ദ പാഗൽ ഏഷ്യൻ. പാഗൽ ഏഷ്യൻ.
2: Still bangles.